ശ്രീരാം ചരിതമസ്കാരം ശ്രോക്ലാണോ നാൽപ്പത്തി രാഷ്ട്ര ഛത്തീസ്ലാ അഭ്യസാമ്പിടു ലഭത്ത എ ഹരിഹരൻ ആകാശവാണി അഭ്യസിക്കുന്ന ഹരി സമാചാര പാശേ.